ചുറ്റാടും മൈന്ദരായ കണ്ണനുക്കു പക്കത്തിലെ ചിമ്മരോഗാ അത നനച്ചു പാടും മൈന്ദരായ നിങ്ങളെ തകർത്തു വയ്ക്ക യാരുമില്ലേ ஏன் சத்தி கேட்க நிதி இல்லையே எங்களை